ഒന്നും കുറച്ചിലില്ല. മല്ലിയപ്പുമേനിയട നാം ഇതുവാത്തൊടു വേണ്ട, നാങ്ക പഞ്ചടയിൽ കൊഞ്ചുരതേ നീ പോക പോക പാരേണ്ട. കിളിച്ച കൂടെയേറി കോഴി പിടിക്കാതെ വാരമേറി വൈകുണ്ഠം പോവാണ്.